ഭേദമെല്ലാം എപ്പോഴും അസത്തെയാകും. സർവമത കപ്പാല ചലനമില്ല, സത്യമായി ഉള്ളതെന്നും ബ്രഹ്മം ഒന്റേ. എവ്വിധമായി അനിവതവും അസത്തയാകും, എവ്വിധമായി നനിവതവും അസത്തയാകും, എവ്വിധമായി കാണുന്നതും അസത്തയാകും, എവ്വിധമായി കേൾപ്പതും അസത്തയാകും, എവ്വിധമായി വിനവുവതും അസത്തയാകും, എവ്വിധമായി ചൊല്ലുവതും അസത്തയാകും, എവ്വിധമായി ഭുജിപ്പതും അസത്തയാകും. എപ്പോഴും ഉളറു പരബ്രഹ്മം ഒന്റേ. എവ്വിധമാം സ്ഥലങ്ങളുമേ അസത്തയാകും, എവ്വിധമാം തീർത്ഥമുമേ അസത്തയാകും, എവ്വിധമാം ദേവതയും അസത്തയാകും, എവ്വിധമാം ശേവയുമേ അസത്തയാകും, എവ്വിധമാം തപങ്ങളുമേ അസത്തയാകും, എവ്വിധമാം ജപങ്ങളുമേ അസത്തയാകും, എവ്വിധമാം ദൃശ്യമും അസത്തയാകും. എപ്പോഴും ഉളതു പരബ്രഹ്മം ഒന്റേ. എവ്വിധമാം പൊരികളുമേ അസത്തയാകും, എവ്വിധമാം പുലങ്ങളുമേ അസത്തയാകും, എവ്വിധമാം ഭോക്താവും അസത്തയാകും, എവ്വിധമാം ഭോഗ്യമും അസത്തയാകും, എവ്വിധമാം അഹന്തികളും അസത്തയാകും, എവ്വിധമാം ഇതന്തികളും അസത്തയാകും, എവ്വിധമാം ഭേദമുമേ അസത്തയാകും. എപ്പോഴും ഉളതു പരബ്രഹ്മം ഒന്റേ. വിസ്തരമാം മായയുമേ അസത്തയാകും, വിരുന്ദപദം കാര്യമും അസത്തയാകും, തൊത്തുമഹങ്കാരമുമേ അസത്തയാകും, തുടരുമതൻ കാര്യമും അസത്തയാകും.

ലാം ചിത്തു മാത്രം വയ്യമുറും വേദനലാം ചിത്തു മാത്രം കിരുമി മുതൽ ദ്രവ്യം ചിത്തു മാത്രം ഗിരിനദിയും കാണകവും ചിത്തു മാത്രം വിരുപെരു പുറങ്ങളുമേ ചിത്തു മാത്രം വിചിത്രമാം ക്രിയകളും ചിത്തു മാത്രം പിരുപെരു പരങ്ങളുമേ ചിത്തു മാത്രം ബ്രഹ്മാണ്ട കോട്ടികളും ചിത്തു മാത്രം സർവചരാചരങ്ങളുമേ ചിത്തു മാത്രം ശതതമും സകലമുമേ ചിത്തു മാത്രം പതിതനയൻ പാളിയുമേ ചിത്തു മാത്രം പരമപിത മാതാവും ചിത്തു മാത്രം അതിശയമാം ബന്ധുവിളം ചിത്തു മാത്രം അന്യരും ഹരികളുമേ ചിത്തു മാത്രം വിധിമരവും മാണാനും ചിത്തു മാത്രം വിധിക്കുന്ന സദ്ഗുരുവും ചിത്തു മാത്രം സ്ഥിതിമരവും ഉയർവെല്ലാം ചിത്തു മാത്രം ദൃശ്യമായി കാണ്പതെല്ലാം ചിത്തു മാത്രം കാരണകാരിയനിലയും ചിത്തയാകും കൺകാത് മുതലവയും ചിത്തയാകും ആരണമും അതമുടിയും ചിത്തയാകും അകണ്ടപര നിശ്ചയവും ചിത്തയാകും പൂർണമായ ഉരുഗതിയും ചിത്തയാകും പുകഗതിയെ തരും ശിവനും ചിത്തയാകും ധാരണിയെ മുതലകയും ചിത്തയാകും തങ്കുജടാ ജടങ്ങളെല്ലാം ചിത്തയാകും അദ്ഭുതമായി കാണുന്നതും ചിത്തയാകും അയലയതായി കാണുന്നതും ചിത്തയാകും തത്പദമായി കാണുന്നതും ചിത്തയാകും തന്മയമായി കാണുന്നതും ചിത്തയാകും ചിത്തതമായി കാണുന്നതും ചിത്തയാകും ചിത്തലതായി കാണുന്നതും ചിത്തയാകും കൽപ്പിതമായി കാണുന്നതെല്ലാം ചിത്തയാകും കാണുകിൻ്റെ കാക്ഷിയെല്ലാം ചിത്തയാകും.